ஹே ஹாய் ஹலோ குட் குட் குட் குட் மார்னிங் மை டியர் அண்ட் டியரஸ் பியூட்டிஃபுல் லிஸ்னர்ஸ், இது மை ரேடியோ 90 FM ஆണ് കേട്ടറിഞ്ഞു കൂട്ടുകൂടൻ. കൃത്യം 7 മണി ആയപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർജെ മിറ ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. യെസ്, അപ്പൊ ഇന്ന് എനിക്ക് എന്റെ ലിസ്ണേഴ്സിനോട് പറയാനായിട്ടുള്ളത് ഹൗ പേഷ്യന്റ് യു ആർ എന്നാണ്. പേഷ്യൻസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മളൊരു രോഗിയാന്നല്ല, നമുക്ക് ക്ഷമ എത്രയുണ്ടെന്നാണ് കേട്ടോ. കാര്യമുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓഫീസിൽ പോയി, അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് കുറേ സമയം ഇരുന്ന് നമുക്ക് ഇപ്പം ശരിയാക്കാം ഇപ്പം ശരിയാക്കാം എന്ന് പറഞ്ഞ് സമയം പോയി അവസാനം ഉച്ചവരെയായി. പക്ഷെ എൻ്റെ ടോക്കൺ 5-ാമത്തെ ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടിയത്

ഉച്ച കഴിഞ്ഞപ്പോഴായിരുന്നു. അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചു ദൈവമേ കുറേ സമയം അവരിങ്ങനെ അങ്ങടിങ്ങോട്ടൊക്കെ വർത്തമാനം പറയുന്ന പോലെ തോന്നിയിട്ടോ. പക്ഷെ ഞാൻ മിണ്ടാതെ മിണ്ടാതെ മിണ്ടാതെ മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നത് കൊണ്ട് എന്താ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ വന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ, പ്രതികരിക്കണോ അതോ പേഷ്യൻസോട് കൂടിയിരിക്കണോ? പക്ഷേ എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാണ്ടല്ലോ, ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുന്നതാണ് ക്ഷമ. തിരിച്ചു വരാം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും.

അങ്ങനെ അങ്ങനെ ഒരുപടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷിമേറെയാണ് നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ക്ഷമയെ കുറിച്ചാണ്. ചില സമയത്ത് ചില സിറ്റുവേഷനിൽ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈവൻ ആ ഓഫീസിലെ ഒരു എക്സാമ്പിൾ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലും കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരുന്ന, അയ്യോ ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, ദൈവമേ എന്നെ കൊണ്ട് വയ്യ എന്നൊക്കെ പറയാതെ കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കുറച്ച് സെറ്റാവുന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ക്ഷമ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്, അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. അപ്പോൾ ചോദ്യം താ പഠിച്ചോളൂ, പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല, ആരാണ് ഞാൻ? ഐ റിപ്പീറ്റ്, പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല, ആരാണ് ഞാൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ. യെസ്, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. ഐശ്വര്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഐശ്വര്യയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള വിജയുടെ ബർത്ത്ഡേ ആണ്. സോ വിജയ് വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് വിജയുടെ ലൈഫിൽ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്. അതൊക്കെ ഒന്ന് കേട്ടിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരുമെല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മൾ പുതിയതായിട്ടൊരു വണ്ടി വാങ്ങിയെന്ന് വിചാരിച്ചോ, നമ്പർ എപ്പോൾ എങ്ങനെ കിട്ടും എന്നൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. പുതിയ വണ്ടി വാങ്ങിയിട്ട് ഇനി ഒരു സംശയം കൂടി വേണ്ടേ, നമ്പർ എപ്പോൾ കിട്ടും, രജിസ്ട്രേഷൻ എപ്പോൾ തീരും എന്ന ടെൻഷൻ. കാരണം പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ എളുപ്പമാകാനായിട്ടുള്ള സംവിധാനമാണ് കേട്ടോ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി ടെൻഷൻ്റെ ഒരു കാര്യമില്ല. വാർത്തകളും റിപ്പോർട്ടുകളും പറയുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് രജിസ്ട്രേഷൻ സംവിധാനം കൊണ്ടുവരാനാണ് നീക്കം. അതായത് ഷോറൂമിൽ വണ്ടി എടുത്ത് പേപ്പർ വർക്ക് തീർന്ന് പിന്നെ രജിസ്റ്റർ ഓഫീസറിന്റെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ കുറയ്ക്കാം. വണ്ടി വാങ്ങുന്നതിന്റെ വിവരങ്ങൾ വാഹന പോർട്ടലിൽ നൽകുകയോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ സോഫ്റ്റ്വെയർ വഴി ശേഖരിക്കുകയോ ചെയ്യാട്ടോ. അങ്ങനെ നോക്കുമ്പോൾ പുതിയ കാർ എടുക്കുമ്പോൾ വണ്ടി എപ്പോൾ കിട്ടും എന്ന ചോദ്യം മാത്രമല്ല, നമ്പർ എപ്പോൾ കിട്ടും എന്ന ടെൻഷൻ കുറയ്ക്കാനും ഇത് സഹായകമാവട്ടോ. വണ്ടി പുതിയതാണെങ്കിൽ രജിസ്ട്രേഷൻ ഇനി സ്മാർട്ട് ആകുമെന്നാണ് വാർത്തകൾ പറയുന്നത്. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയർ എസ് ബ്യൂട്ടിഫുൾ ലിസ്നേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂട് ആൻഡ് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ പേറ. നിങ്ങളൊരു പുതിയ കാറ് ബുക്ക് ചെയ്തു എന്ന് വിചാരിക്കും. ഇതുവരെ വണ്ടി വാങ്ങിയ സന്തോഷത്തിന്റെ ഇടയിൽ ഒരു ചെറിയ ടെൻഷൻ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടാവും. യെസ്, രജിസ്ട്രേഷൻ. ഇനി ആ പ്രോസസ് കൂടുതൽ ഡിജിറ്റലാക്കാനായിട്ടുള്ള നീക്കമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേട്ടോ. ഷോറൂമിൽ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് സംവിധാനങ്ങൾ മാറാൻ പോകുന്നത്. വാഹനം വാങ്ങുന്നയാളുടെ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ വാഹന പോർട്ടലിൽ നൽകുക. തുടർന്ന് സോഫ്റ്റ്വെയർ ആ വിവരങ്ങൾ പരിശോധിച്ച് രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ വന്നാൽ എന്താണ് ഗുണം? ഓഫീസിലേക്ക് പോകേണ്ടി വരുന്ന സമയം കുറയ്ക്കാം, പേപ്പർ വർക്ക് കുറയ്ക്കാം, പ്രോസസ്സും കുറച്ചുകൂടി സ്മൂത്താക്കാം. നമുക്ക് വേണ്ടത് എന്താണ്? വണ്ടിയുടെ കീ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഇനി എന്തൊക്കെ ചെയ്യണം എന്നൊരു വലിയ ലിസ്റ്റ് വേണ്ട. ഡിജിറ്റൽ കാലത്ത് വാഹന രജിസ്ട്രേഷനും ഡിജിറ്റലാക്കുന്നതല്ലേ അതിൻ്റെ ഒരു ശരി. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ഹർഷേ മിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇനി പുതിയ വണ്ടി വാങ്ങുമ്പോൾ നിങ്ങളുടെ ആധാർ വിവരങ്ങൾക്കും ഒരു റോൾ ഉണ്ടാവും കേട്ടോ. വാർത്ത പ്രകാരം വാഹനം വാങ്ങുന്ന ആളുടെ ആധാർ നമ്പർ വാഹന പോർട്ടലിൽ നൽകുന്ന സംവിധാനമാണ് വരുന്നത്. അവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള ഉടമയുടെ വിവരങ്ങൾ ലഭ്യമായി രജിസ്ട്രേഷൻ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുക. കേൾക്കുമ്പോൾ ചെറിയൊരു മാറ്റം പോലെ തോന്നും, പക്ഷേ പ്രാക്ടിക്കലായി നോക്കിയാൽ വലിയ മാറ്റമാണ് കേട്ടോ. കാരണം ഒരേ വിവരങ്ങൾ വീണ്ടും വീണ്ടും പല സ്ഥലത്ത് നൽകേണ്ട സാഹചര്യം കുറയ്ക്കുകയാണ് ലക്ഷ്യം. അതുമാത്രമല്ല, മനുഷ്യ ഇടപെടൽ കുറച്ച് സോഫ്റ്റ്വെയർ ബേസ്ഡ് പ്രോസസ്സിംഗ് വരുന്നതോടെ രജിസ്ട്രേഷൻ പ്രക്രിയ വേഗത്തിലാക്കാനും സാധിക്കും കേട്ടോ. പക്ഷേ ഓർമ്മിക്കണം, നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ സുരക്ഷയും പ്രൈവസിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പുതിയ വണ്ടി, പുതിയ നമ്പർ, പുതിയ ഡിജിറ്റൽ രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ്. സ്റ്റേ ട്യൂൺഡ്, ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബിൽ വിത്ത് മീ ആർ ഷേമി റാവു ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. പുതിയ വണ്ടി വാങ്ങുന്നവർക്ക് ഏറ്റവും ഫെമിലിയർ ആയ ഒരു ചോദ്യം, RC എപ്പോൾ വരും? ഇനി ആ കാത്തിരിപ്പ് കുറയ്ക്കാൻ കഴിയുമെന്നാണ് പുതിയ സംവിധാനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാഹനം വാങ്ങുന്ന സമയത്ത് തന്നെ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ സോഫ്റ്റ്വെയറിലേക്ക് നൽകുകയും രജിസ്ട്രേഷൻ നടപടികൾ ഓട്ടോമാറ്റിക്കായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രീതിയാണ് ലക്ഷ്യമിടുന്നത് കേട്ടോ. അതായത് ഷോറൂമിൽ വണ്ടി ഡെലിവറി എടുക്കുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സിനും കൂടുതൽ സ്പീഡ് കിട്ടും. ഇത് നടപടിയായാൽ വെഹിക്കിൾ ഡീലേഴ്സിനും കസ്റ്റമേഴ്സിനും ഒരുപോലെ പേപ്പർ വർക്ക് കുറയ്ക്കാൻ സാധിക്കും കേട്ടോ. പക്ഷേ ഒരു കാര്യം, ഓട്ടോമാറ്റിക് എന്ന് കേട്ടിട്ട് എല്ലാം ഒറ്റ ക്ലിക്കിൽ തീരുമെന്ന് കരുതേണ്ട. ആവശ്യമായിട്ടുള്ള രേഖകളും വിവരങ്ങളും കൃത്യമായി നൽകണം. ടെക്നോളജി സഹായിക്കും, പക്ഷേ നമ്മുടെ ഭാഗത്തെ വിവരങ്ങൾ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. വണ്ടി ഓടിക്കാൻ ആക്സിലേറ്റർ വേണം. രജിസ്ട്രേഷൻ വേഗത്തിലാക്കാൻ ഇനി സോഫ്റ്റ്വെയറും. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മേറ.
1: कैसे कहूं सारी जो बातें दिल कहता है, लहर सपनों के कैसे गिनूं।

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഉള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. പുതിയ കാർ അല്ലെങ്കിൽ ബൈക്ക് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ റിപ്പോർട്ട് ഒന്ന് ശ്രദ്ധിക്കാട്ടോ. പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പ്രക്രിയ കൂടുതൽ ലളിതവും വേഗത്തിലുമാക്കാൻ ഓട്ടോമാറ്റിക് രജിസ്ട്രേഷൻ സംവിധാനം കൊണ്ടുവരാനായിട്ടുള്ള നീക്കമാണ് റിപ്പോർട്ടുകൾ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾക്ക് ഷോറൂം തന്നെ കൂടുതൽ പ്രധാനപ്പെട്ട കേന്ദ്രമാകുന്നു എന്നതാണ്. വാഹനം വാങ്ങുന്ന ആളുടെ വിവരങ്ങൾ പോർട്ടലിൽ നൽകും. സോഫ്റ്റ്വെയർ വഴി ആവശ്യമായ വിവരങ്ങൾ പരിശോധിച്ച് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്ന രീതിയിലേക്ക് പോകുകയാണ് ലക്ഷ്യം. അപ്പോൾ ഇനി പുതിയ വണ്ടി വാങ്ങുമ്പോൾ ഷോറൂമിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതുകൂടിയാണ്, സാർ വണ്ടിയുടെ ഡെലിവറി എപ്പോൾ എന്നതിന് പകരം രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്. കാരണം പുതിയ വണ്ടിക്ക് പുതിയ നമ്പർ മാത്രമല്ല പുതിയ രജിസ്ട്രേഷൻ സിസ്റ്റവും വരുന്നുണ്ട് കേട്ടോ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി വേറെ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷമേറെയാണ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഒരു കാലത്ത് വാഹന രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഫയൽ, ഫോം, ഓഫീസ്, കാത്തിരിപ്പ്. ഇപ്പൊ കാലം മാറി. ആ മാറ്റത്തിന്റെ അടുത്ത ഘട്ടമാണ് പുതിയ ഓട്ടോമാറ്റിക് വാഹന രജിസ്ട്രേഷൻ സംവിധാനം. വാഹനം വാങ്ങുന്ന ആളുടെ വിവരങ്ങൾ വാഹന പോർട്ടലിൽ നൽകും. ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ സോഫ്റ്റ്വെയർ വഴി ശേഖരിച്ച് രജിസ്ട്രേഷൻ നടപടികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകട്ടോ. അതായത് ഷോറൂമിൽ വെഹിക്കിൾ സെലക്ഷൻ മുതൽ രജിസ്ട്രേഷൻ വരെ കൂടുതൽ കാര്യങ്ങൾ ഡിജിറ്റലായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് സംവിധാനം മാറുകയാണെന്ന് സാരം. കസ്റ്റമേഴ്സിന് സമയം ലാഭിക്കാം, ഡീലേഴ്സിന് നടപടികൾ എളുപ്പമാക്കാം, സർക്കാർ സംവിധാനത്തിന് പേപ്പർ വർക്ക് കുറയ്ക്കാനും സാധിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വണ്ടി സ്മാർട്ടാക്കുന്നു, റോഡുകൾ സ്മാർട്ടാകുന്നു, ഇനി രജിസ്ട്രേഷനും സ്മാർട്ടാകുകയാണ്. പുതിയ വണ്ടി എടുക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഈ മാറ്റം തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചേ മേറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചുവരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം മീറയാണ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന്റെ കാര്യം ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചോദ്യം മിസ്സായി പോയവരുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ഞാൻ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യം ആട്ടോ. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. ചോദ്യം ഇതാണ്: പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല, ആരാണ് ഞാൻ? ഐ റിപ്പീറ്റ്, പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല, ആരാണ് ഞാൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി നിറ.

My Radio 90 FM கேட்டறிஞ்சு கூட்டுகூடா.

അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം മീറിയായിരുന്നു നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഷെമേനെ കുറിച്ചായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ പി ഡി എ ക്ലോസ് ചെയ്ത് പോകുന്നതിന് മുൻപ് ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനുള്ളതും ഷെമേനെ കുറിച്ച് തന്നെയാണ്. ഷെമ ആർട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും. നമ്മൾ എത്രത്തോളം ക്ഷമിച്ച്, എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിട്ട്, എത്രത്തോളം ഹമ്പിളായിട്ട് നിൽക്കുന്നു, അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവും. പക്ഷേ എല്ലാവരും നമ്മുടെ മെക്കിട്ട് കയറിയിട്ട് നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? അത് നിങ്ങൾക്കുള്ള എൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാൻ വരുന്ന ശുഭപ്രതീക്ഷയിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടാറ്റാ, ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.

0: ഷോപ്പിലേക്ക് ഇവിടെ നിന്ന് കുറെ ദൂരമുണ്ട്, പക്ഷെ നടക്കണ്ട.
1: അപ്പടിനാ എന്നെ കുറിച്ചിരുന്ന ആസേർക്ക്.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ

എലി ശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. My Radio 90 FM, 90 FM.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 മുതൽ

0: കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജിജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
0: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഏതോ ഒന്ന് മനസ്സിലെ അടടാ എനിക്കിരുതെ ഉണയേ നിന്ന് വിളികളും അഴകായി കാട്ടുതോ

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.

0: ஹே ஹலோ, குட் ஆஃப்டர்நூன் மை பியூட்டிஃபுல் லிஸ்னர்ஸ், வெல்கம் டு மை ரேடியோ 90 FM. கேட்டறிஞ்ச கூட்டுக்கூடா லஞ்ச் பிரேக் அடிச்சுக்கொண்டு அரிசி தீராஜ ஜானகி இதாவிட எத்திட்டுண்டு. கிருத்திய சவியத்து தென்னு,
1: யெஸ் ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ളൊരു വാർത്ത കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത് നമ്മളെ ബാധിക്കുന്നൊരു കാര്യമല്ലല്ലോ, ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് അടിക്കാറുണ്ടല്ലേ. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരാളൊരു ദിവസം നമ്മളോട് വന്ന് പറയുകയാണ്, എടാ ഒന്ന് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കിയാലോ, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? വേണ്ട എന്ന് പറയോ, അതോ ഒന്നല്ലേ ഒന്ന് നോക്കിയാൽ എന്താ എന്ന് കരുതോ? കാരണം ഒരു ഡ്രഗ് സേഫ് ആണോ ഹാംഫുൾ ആണോ എന്നൊക്കെ അറിയാതെ ക്യൂരിയോസിറ്റി കൊണ്ട് ട്രൈ ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമാക്കി കാണാൻ പറ്റില്ലല്ലേ. അതുപോലെ തന്നെ ചില ഡ്രഗ്സ് നമ്മുടെ ബ്രെയിൻ എഫക്ട് ചെയ്യും, നമ്മുടെ സ്വഭാവത്തെ അത് എഫക്ട് ചെയ്യും, പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് അത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തു പോകുമല്ലേ. ഇതൊക്കെ കേട്ടിട്ട് പേടിക്കേണ്ടതായിട്ടില്ല, നമ്മളൊന്ന് ജാഗ്രതയോടെ ഇരുന്നാൽ മതി. ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ പ്രഷർ ഉണ്ടാകും, നീ മാത്രം എന്തിങ്ങനെ മാറി നിൽക്കുന്നേ എന്ന് ചോദ്യം വരാം, ഒന്ന് ട്രൈ ചെയ്താൽ എന്തായി എന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എനിക്ക് മറ്റാരെയും ഇമ്പ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, എൻ്റെ ഡിസിഷൻ എന്താണ് എന്ന് എനിക്കറിയാം. സോ സിമ്പിളായിട്ട് നമുക്ക് നോ പറയാനായിട്ട് പറ്റില്ലേ, എനിക്കത് താല്പര്യമില്ല എന്ന് പറയാം. അത് പറയാൻ കഴിയുന്നത് നമ്മൾ വീക്കായതുകൊണ്ടല്ല, സ്വന്തം ചെയ്തതേക്കുറിച്ചൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ഇനി നമ്മുടെ ചുറ്റുള്ള ആരെങ്കിലും ഇതിനകം ഡ്രഗ് യൂസിൻ്റെ പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് സഹായം തേടാൻ അവരെ എൻകറേജ് ചെയ്യുന്നതാണല്ലേ. കാരണം ചിലപ്പോൾ ഒരാളുടെ ലൈഫിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നത് ഒരു വലിയ പ്രസംഗമായിരിക്കില്ല. നിനക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നൊരു വാക്കായിരിക്കും. അതുകൊണ്ട് ഡ്രഗ് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്യൂരിയോസിറ്റിക്ക് പകരം നമ്മൾ ജാഗ്രതയോടെ, പ്രഷറിന് പകരം നമ്മുടെ സ്വന്തം ഡിസിഷനും, പിന്നെ ഒരു ക്ലിയർ നോ പറയാനും നമ്മൾ പഠിക്കണമല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു യാത്രയിൽ നമ്മുടെ ഒരു എനർജി ലെവൽ കുറച്ചും കൂടിയും ബൂസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ ജാനകി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാനക്കിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഡ്രഗിന്റെ യൂസേജിനെ കുറിച്ചാണല്ലേ. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നോ എന്ന് പറയുന്നത് മാത്രം പോരാ, നോ പറയാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലോ. കാരണം ചിലപ്പോൾ പ്രഷർ പുറത്ത് നിന്നല്ല വരുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്നാണ് എന്ന് കരുതുക. എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ മാത്രം മാറി നിന്നാൽ എന്ത് വിചാരിക്കും, ഒരിക്കൽ ചെയ്താലൊന്നും സംഭവിക്കില്ലല്ലോ, ഇങ്ങനെയുള്ള തോട്ട്സ് വരുമ്പോൾ നമ്മളൊന്നോ പോസ് കൊടുക്കണം. ഇപ്പൊ ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ അതിന് റീസൺസ് കൊടുക്കേണ്ട ബാധ്യത നമുക്ക് വരുന്നില്ല. വേണ്ട എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ തന്നെയാണല്ലേ. പിന്നെ നമ്മുടെ കൂട്ടത്തില് ഒരാൾ ഇതിനകം ഡ്രഗ് യൂസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവനെ കളിയാക്കുകയോ നിനക്ക് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത് കൊണ്ട് അവിടെ പ്രശ്നം തീരുന്നില്ല. അതിന് പകരം നിനക്ക് ഹെൽപ്പ് വേണമെങ്കിൽ സംസാരിക്കുക എന്ന് പറയാ. വിശ്വസിക്കുന്ന ഒരാളോടോ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനോടോ സഹായം തേടാൻ എൻകറേജ് ചെയ്യുക. കാരണം ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അവന്റെ ഡിസിഷൻ എടുത്തു കൊടുക്കുന്നതല്ല, ശരിയായ ഹെൽപ്പിലേക്ക് എത്തിക്കാൻ കൂടി നിൽക്കുന്നതാണല്ലേ. അവസാന ഒരു കാര്യം മാത്രം ഓർക്കുക, നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങൾക്കും സെക്കൻഡ് ചാൻസ് കിട്ടിയേക്കാം, പക്ഷെ ഹെൽത്തിനെ റിസ്ക് ചെയ്യുന്നതിന് മുൻപ് ഒരു നോ പറയാൻ കഴിയുന്നത് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഡ്രഗ്സിനോട് നോ പറയുക, നമ്മുടെ സ്വന്തം ജീവിതത്തോട് യെസ് പറയുക. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തായാലും ഈ ഒരു യാത്രയിലെ കേൾക്കാം ഒപ്പം ബ്യൂട്ടി ഫ്ലഡിലെ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനകി ആട് യെസ് അങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ ആ ഒരു സമയമായിട്ടുണ്ട്. ഇന്നത്തെ എസ്എംഎസ് ചോദ്യത്തിനുള്ള സമ്മാനത്തിനായിട്ടുള്ള ആ ഒരു സമയം. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് നോക്കാം അല്ലേ എന്താണ് ആ ഒരു ചോദ്യം എന്ന്. നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ചോദ്യം, പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല. പറയുമ്പോൾ നിറമുണ്ട്, പക്ഷേ കാണുമ്പോൾ നിറമില്ല, എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കിട്ടിയില്ലേ? കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോണെടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പറായ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ പറയാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം പിന്നെ നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേബ് ധീരാജ ഷാനക്കിയാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ചില സിനിമകളുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും കൂടെ കണ്ടു നോക്കണം എന്ന്. കാരണം അവിടെ സംഭവിക്കുന്നത് വലിയ സംഭവമായിരിക്കണം എന്നില്ല, അവിടെ ലൈഫിൽ സംഭവിക്കുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. പക്ഷേ അതേ കാര്യങ്ങൾ ഒരു ഘട്ടത്തിൽ എവിടേക്കാണ് കൊണ്ടെത്തിക്കുക എന്ന് നമുക്ക് തന്നെ അറിയില്ല. അങ്ങനൊരു കൗതുകമുണ്ടാക്കുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഏറ്റവും പുതിയ ചിത്രം വായ ആശ പേര് കേൾക്കുമ്പോൾ തന്നെ വളരെ സിമ്പിളായൊരു ഫീലാണല്ലേ. പക്ഷെ ഈ ആശയുടെ കഥ അത്ര സിമ്പിളായി പോകുന്നില്ല. ഒരു കുടുംബം, അതിനുള്ളിലെ ബന്ധങ്ങൾ, സ്നേഹം, സ്വന്തം ആളുകളെ കുറിച്ചുള്ള കരുതൽ, അതിനൊപ്പം തന്നെ ചില തീരുമാനങ്ങൾ. ചിലപ്പോൾ നമ്മൾ സ്നേഹത്തിന്റെ പേരിലെടുക്കുന്ന തീരുമാനങ്ങൾ തന്നെ പിന്നീട് നമ്മളെ മറ്റൊരു സാഹചര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമല്ലേ. അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു സിനിമയും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രമായ ആശയെ അവതരിപ്പിക്കുന്നത് ആരാണെന്നറിയോ? നമ്മുടെ മലയാള സിനിമയിലെ വേറിട്ട കഥാപാത്രങ്ങളിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഉർവശി ശേഷിയാണ്. ആശയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില സംഭവങ്ങളും അതിനോടുള്ള അവരുടെ പ്രതികരണങ്ങളുമാണ് ഈ ഒരു സിനിമയിലെ പ്രധാനമായിട്ടുള്ള ഭാഗം. ഒപ്പം ജോജു ജോർജ്, ഐശ്വര്യ ലക്ഷ്മി, വിജയരാഘവൻ തുടങ്ങിയ ശ്രദ്ധേയമായിട്ടുള്ള താരങ്ങളും ഈ ഒരു ചിത്രത്തിലുണ്ട്. പക്ഷെ ആശ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അഭിനേതാക്കളുടെയും താരനിരയുടെയും പേരുകൾ മാത്രം പറഞ്ഞിട്ട് തീരില്ല. കാരണം ഈ ഒരു സിനിമയുടെ കൗതുകം അതിൻ്റെ കഥാപാത്രങ്ങളുടെ ഇമോഷൻസൊക്കെ തുറന്നു വരുന്നതാണ്. ആരാണ് ആശ? അവളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള കഥ എങ്ങോട്ടാണ് പോകുന്നത്? ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞ ആ ഒരു സസ്പെൻസ് കളയുന്നില്ല. അതറിയാനായിട്ട് നമുക്ക് നേരെ സിനിമയിലേക്ക് തന്നെ പോകാം. അപ്പോൾ പുതിയൊരു കഥ, പുതിയൊരു കഥാപാത്ര ലോകം, ഒപ്പം ഉർവശിയുടെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം, ആ ഒരു കഥയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുൻപായി കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാനകി.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ഷാനക്കിയാണ്. ഒരു സിനിമയെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് പലപ്പോഴും കഥയായിരിക്കും. പക്ഷെ ചില സിനിമകളിൽ കഥയ്ക്കൊപ്പം തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്നത് ഇതിലെ കഥാപാത്രങ്ങളെയാണല്ലേ. ആശയിലും അത്തരത്തിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിലെ ഒരു പ്രധാന ഘടകം കഥാപാത്രങ്ങൾക്ക് തന്നെയാണ്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തീർച്ചയായും ഉർവശി അവതരിപ്പിക്കുന്ന ആശ തന്നെ. ആശ എന്ന് പറയുമ്പോൾ എല്ലാ തികഞ്ഞൊരു കഥാപാത്രമല്ല നമ്മളിവിടെ കാണുന്നത്. സ്നേഹിക്കുന്നുണ്ട്, കരുതലുണ്ട്, പക്ഷേ അതിനൊപ്പം തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്, ചില കാര്യങ്ങളിൽ വളരെ ഉറച്ച നിലപാടെടുക്കുന്നുണ്ട്. സ്വന്തം ആളുകളെ കുറിച്ചുള്ള കരുതൽ ചില സന്ദർഭങ്ങളിൽ അവളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞു പോകുന്നത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആ ഒരു കഥാപാത്രത്തിന്റെ ഇമോഷൻസ് മുഖത്തും ബോഡി ലാംഗ്വേജിലും സംസാരിക്കുന്ന രീതിയിലൊക്കെ വേണം. നമ്മുടെ ഉർവശിയുടെ പ്രകടനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ഒരു സീനിലെ കഥാപാത്രം ഒന്നും പറയാതെ നിൽക്കുമ്പോഴും അവരുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് പ്രേക്ഷകനെ തോന്നിപ്പിക്കാൻ കഴിയുക, അതാണ് ഒരു നല്ല പെർഫോമൻസിന്റെ പ്രത്യേകത അല്ലേ. പക്ഷെ ആശയിലെ ഉർവശി മാത്രമല്ല, ജോജു ജോർജും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് തന്നെ എത്തുന്നുണ്ട്. ഉർവശിയും ജോജുവും ഒരുമിച്ച് വരുമ്പോൾ തന്നെ സിനിമയുടെ പെർഫോമൻസ് സൈഡിൽ ഒരു പ്രത്യേക കൗതുകം ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഐശ്വര്യ ലക്ഷ്മിയും വിജയരാഘവനും ചിത്രത്തിന്റെ കഥാപാത്ര ലോകത്തിന്റെ ഭാഗമാണ്. ഇവരൊക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന ഈ ലോകത്ത് ഓരോ കഥാപാത്രത്തിനും കഥയിൽ അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ആശ ഒരു കഥാപാത്രത്തിൻ്റെ കഥ മാത്രമാണോ അതോ ഈ കഥാപാത്രങ്ങളിലൂടെ ഒരു വലിയ കഥ കൂടി സിനിമ പറയുന്നുണ്ടോ അതൊക്കെ പറയാം. അതിന് മുൻപ് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുള്ളായ ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാനകി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനക്കിയാട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സിനിമയുടെ പോസ്റ്ററിൽ കാണുന്ന ഒരു പേര്, ഒരു കഥാപാത്രം, ചിലപ്പോൾ അത് മാത്രം മതിയല്ലേ ആ ഒരു സിനിമയെ കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനായിട്ട്. ആശയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഉർവശിയും ജോജു ജോർജും ഒരുമിച്ചെത്തുന്നു എന്നത് തന്നെ പ്രേക്ഷകർക്കൊരു വലിയ കൗതുകമായിരുന്നു. കാരണം രണ്ടുപേരെയും നമ്മൾ പലതരത്തിലുള്ള കഥാപാത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അവരെത്തുന്നത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയൊരു കഥാ പശ്ചാത്തലത്തിലാണല്ലേ. ആശയുടെ കഥയെക്കുറിച്ച് പറയുമ്പോൾ അധികം പറഞ്ഞാൽ സിനിമയുടെ പ്രധാന ആകർഷണം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് കഥയുടെ സംഭവങ്ങളിലേക്ക് പോകാതെ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയിലേക്ക് നോക്കാല്ലേ. അതിലെ അറ്റ്മോസ്ഫിയർ, ഒരു വീട്ടിനുള്ളിലെ സാധാരണ സംഭാഷണങ്ങൾ മുതൽ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ചെറിയ റിയാക്ഷൻസ് വരെ സിനിമയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കഥാപാത്രം പറയുന്ന ഒരു വാക്ക്, മറ്റൊരാളുടെ മുഖത്തൊരു മാറ്റം, ചിലപ്പോൾ ഒന്നും പറയാതെ നിൽക്കുന്ന ഒരു നിമിഷം പോലും ആ ഒരു കഥയുടെ മൂടിനെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആശയിലെ വലിയ സംഭവങ്ങളും മാത്രമല്ല, ആ സംഭവങ്ങളിലേക്ക് കഥാപാത്രങ്ങൾ എത്തുന്ന വഴിയും പ്രധാനമാണ്. പിന്നെ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എടുത്ത് പറയേണ്ടതാണ് സംവിധായകൻ സഫർ സനൽ. ഒരു പുതിയ സംവിധായകൻ്റെ കാഴ്ചപ്പാടിൽ ഉർവശി പോലെയുള്ളൊരു സീസൺഡ് പെർഫോമറിനും ജോജു ജോർജ് പോലുള്ള ഒരു വേഴ്സറ്റൈൽ ആക്ടറും എങ്ങനെ ഒരു കഥയ്ക്കുള്ളിൽ ഇടം കിട്ടുന്നു എന്നതും ഈ ഒരു സിനിമ കാണുമ്പോൾ കൂടുതൽ ശ്രദ്ധേയമാകുന്ന ഒരു കാര്യമാണ്. ഒടുവിൽ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഒരു ട്വിസ്റ്റ് മാത്രമായിരിക്കണം എന്നില്ല, ചില കഥാപാത്രങ്ങൾ, ചില ഇമോഷൻസ്, ചില സീൻസ്, അതൊക്കെ കൂടി ചേർന്നൊരു ഒരു എന്താ പറയുക, ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഏതായാലും ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായത് കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ചാനകി.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ഷാനക്കിയാണ്. ആശ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു പേരിന് തന്നെ ഒരുപാട് അർത്ഥങ്ങളാണല്ലോ ഉള്ളത്. നമുക്കൊരു കാര്യം വേണമെന്നുള്ളൊരു ആഗ്രഹം, അതിനായിട്ട് കാത്തിരിക്കുന്നു. ചിലപ്പോൾ ആ ഒരു കാത്തിരിപ്പിനിടയിൽ ഉണ്ടാകുന്ന നിരാശ, എന്നിട്ടും കൈവിടാതെ മുന്നോട്ട് പോകുന്ന മനസ്സ്. അതുകൊണ്ട് തന്നെ ആശ എന്ന ടൈറ്റിലിന് സിനിമ കണ്ടു കഴിയുമ്പോഴും മറ്റൊരു മീനിങ് കൂടി തോന്നിയേക്കാം. ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ കഥ മാത്രം കൊണ്ടല്ലല്ലേ, അത് നമ്മളോട് എത്രത്തോളം കണക്ട് ചെയ്യുന്നു എന്നതും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള സാഹചര്യങ്ങളോ ബന്ധങ്ങളോ ഇമോഷൻസോ സ്ക്രീനിൽ കാണുമ്പോൾ അത് നമ്മുടെ ലൈഫിലും നടന്നിട്ടുള്ളതല്ലേ എന്നൊരു ഓർമ്മ ചില സിനിമകൾ കാണാനായിട്ടിരിക്കുമ്പോൾ നമ്മൾക്ക് കണക്ട് ആകുമല്ലേ. ആശയിലും അത്തരത്തിൽ നമ്മൾക്ക് ആലോചിക്കാനായിട്ടുള്ളൊരു സ്പേസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ കിട്ടണമെന്നില്ല. ഇപ്പോൾ ചില തീരുമാനങ്ങളുടെ ശരിയും തെറ്റും നമ്മൾ തന്നെ ആലോചിക്കേണ്ടി വരും. ചില കഥാപാത്രങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സിനിമ കഴിഞ്ഞിട്ടും നമ്മൾ ചിന്തിച്ചേക്കാം. അതുകൊണ്ടാണ് ചില സിനിമകളുടെ യഥാർത്ഥ എൻഡിങ് തിയേറ്റർ വിട്ടിറങ്ങിയതിന് ശേഷവും സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. സ്ക്രീനിലെ കഥ അവസാനിച്ചാലും മനസ്സിൽ അതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കല്ലേ. അതാണ് സിനിമയുടെ മറ്റൊരു അനുഭവം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സിനിമ കണ്ട് തന്നെ അറിയണം അത് എന്താണ് എന്നുള്ളത് ഫീൽ ചെയ്യേണ്ടത് തന്നെയാണ്. യെസ്, എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഞാനൊരു ബ്രേക്ക് കൊടുക്കുകയാണ്. മറ്റൊരു മൂവി വിശേഷങ്ങളും ആ ഈ ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരജ ഷാനക്കി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: My Radio 90FM கேட்டறிஞ கூட்டுகூடா.
1: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേബ് ധീരാജ ഷാനക്കിയാണ്.
2: യെസ്, അപ്പൊ നമ്മുടെ കഥയിലേക്ക് വരുമ്പോ ഒരു കല്യാണം നടക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിട്ട് വീട്ടിൽ ആഘോഷം, ബന്ധുക്കൾ വരുന്നു, ഫുഡ്, ഫോട്ടോസ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വെഡിങ് നൈറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ നായകൻ. പക്ഷേ ആ രാത്രി കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേക്കുമ്പോൾ എന്താണ് സംഭവിക്കണേന്നോ, അതേ ദിവസം വീണ്ടും തുടങ്ങാണ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നമ്മളൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും ഈ ദിവസം ഒന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ഒരു മിസ്റ്റേക്ക് തിരുത്താനായിട്ട്, അല്ലെങ്കിൽ പറഞ്ഞു പോയൊരു കാര്യം മാറ്റാനായിട്ട്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം തടയാനായിട്ട്. പക്ഷേ നമ്മുടെ നായകനൊരു ദിവസം റിവൈൻഡ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയാൽ ആദ്യമൊക്കെ അതൊരു സെക്കൻഡ് ചാൻസ് ആണെന്ന് തോന്നില്ലേ? പക്ഷേ അതേ ദിവസം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയാലോ, അവിടെയാണ് ധൂമകേതുവിൻ്റെ കഥ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. യെസ്, നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ ധൂമകേതു എന്ന സിനിമയെ കുറിച്ചാണ്. ഐ തിങ്ക് അങ്ങനെ പറയുന്നതിലും നല്ലത് ടൈം ലൂപ്പ് എന്ന് പറയുന്നതായിരിക്കുള്ളൂ. ഏതായാലും ആ ഒരു കഥയിലേക്ക് നമുക്ക് വരാം. അതിന് മുൻപായി നമ്മുടെ ഒരു യാത്രയിൽ കേൾക്കാം ഒപ്പം കൊച്ചു മനോഹരമായിട്ടുള്ള പാട്ടുകൾ.
1: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേബ് ധീരജ ഷാനകി.
3: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
4: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
3: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
4: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
3: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
5: പേജ് ലേണിംഗ് Prime Academy for General Education.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ഷാനക്കിയാണ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഓരോ ദിവസം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയാൽ ആദ്യത്തെ തവണ നമ്മൾ പേടിക്കുമല്ലേ, രണ്ടാമത്തെ തവണ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും, മൂന്നാമത്തെ തവണയാണെങ്കിലോ പിന്നെ ആ ദിവസം നമ്മൾ തന്നെ നിയന്ത്രിക്കാനായിട്ട് നോക്കും. ധൂമകേതുവിലെ കുട്ടന്റെ സിറ്റുവേഷനും ഏകദേശം അങ്ങനെ തന്നെയാണ്. വിവാഹം നടക്കേണ്ട ദിവസം തന്നെ ടൈം ലൂപ്പിൽ കുടുങ്ങിപ്പോയ നമ്മുടെ കുട്ടന് ഓരോ തവണയും അതേ ദിവസത്തിലേക്ക് തിരിച്ചെത്തേണ്ടി വരുന്നു. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നറിയോ, ഓരോ ലോപ്പിലും കാര്യങ്ങൾ അതേപടി തന്നെയല്ല മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ലൈഫിൽ ഒരു ദിവസം റിവൈൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ മാറ്റമായിരുന്നു. രാവിലെ എഴുന്നേറ്റ സമയം മുതൽ ആരോട് എന്ത് പറഞ്ഞ് എന്നതുവരെ എല്ലാം വീണ്ടും ഒന്ന് ശരിയാക്കാൻ നോക്കില്ലേ. പക്ഷെ ഒരു ദിവസം റിപ്പീറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ അതിനൊപ്പം വരുന്ന തലവേദന അതൊരു വലിയ പ്രശ്നമായി മാറില്ലേ. കാരണം ഒരു പ്രശ്നം പരിഹരിച്ച് കരുതുമ്പോൾ അടുത്ത പ്രശ്നം വരും, അത് ശരിയാക്കുമ്പോൾ മറ്റൊന്ന്. അങ്ങനെ ഒരു കല്യാണ ദിവസം തന്നെ വലിയൊരു പസിലായി മാറുകയാണ്. ഇവിടെയാണ് സിനിമയുടെ കോമഡി വരുന്നത്. ടൈം ലോപ്പ് എന്ന കോൺസെപ്റ്റ് സീരിയസ് ആയി മാത്രം അവതരിപ്പിക്കാതെ ആ ഒരു കല്യാണത്തിന്റെ അറ്റ്മോസ്ഫിയറിനോട് ചേർന്നാണല്ലോ ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മുടെ സച്ചിൻ ഗോപുവിന്റെ കുട്ടൻ ആ ഒരു കൺഫ്യൂഷന്റെ നടുവിൽ നിൽക്കുമ്പോൾ നിഖില വിമലിന്റെ ശർമ്മിള കഥയിലെ പ്രധാന ഭാഗമാകുന്നുണ്ട്. പക്ഷേ ഈ കഥയുടെ രസം മുഴുവൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇത് പോകും. ഇത് അത് തന്നെ. അതുകൊണ്ട് ഒരു കാര്യം പറയാ, ഒരിക്കലും നടന്ന കാര്യങ്ങൾ വീണ്ടും സംഭവിക്കുമ്പോൾ അതേ സംഭവം രണ്ടാമത്തെ തവണ കാണുന്ന പ്രേക്ഷകര് അതിലൊരു പുതിയ തമാശ കണ്ടെത്തും. ഏതായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുകൾക്കുള്ള സമയം വായിട്ടുണ്ട്. അതുകൊണ്ട് പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ഷാനകി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേബ് ധീരാജ ചാനക്കിയാണ്. ഒരു സിനിമയുടെ കഥ എത്ര ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന രീതി ശരിയായില്ലെങ്കിൽ ആ കഥയുടെ രസം കുറയില്ലേ. ദൂപകേതുവിലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതിന്റെ പ്രസന്റേഷൻ തന്നെയാണ്. അതുപോലെ നമ്മുടെ സംവിധായകൻ കഥയെ വലിയൊരു സീരിയസ് ടോണിൽ കൊണ്ടുപോകാതെ കോമഡിയുടെ എനർജി നിലനിർത്തിയിട്ടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഥയിൽ എന്താണ് അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ക്യൂരിയോസിറ്റിക്ക് ഒപ്പം ആ ഒരു സംഭവത്തെ കഥാപാത്രങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്യും എന്നതും ഒരു പാർട്ട് ഓഫ് ദ ഫൺ ആയി മാറുന്നുണ്ട്. പിന്നെ ഒരു കോമഡി സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ ടൈമിംഗ് ആണല്ലേ. ഒരു ഡയലോഗ് എപ്പോൾ വരുന്നു, അതിന് മുന്നിൽ എത്ര പോസ് കൊടുക്കുന്നു, ഒരു കഥാപാത്രം മറ്റൊരാളുടെ റിയാക്ഷൻ എങ്ങനെ ഏറ്റെടുക്കുന്നു, ഇതൊക്കെയാണ് എപ്പോഴും ഒരു സീനെ ശരിക്കും ഫണ്ണി ആക്കുന്നത്. ഇപ്പൊ നമ്മുടെ ധൂമകേതുവിലും ഈ ഒരു സിറ്റുവേഷൻ ഹ്യൂമറിനെയാണ് കൂടുതൽ പ്രാധാന്യം. കോമഡി ട്രാക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് പകരം കഥ നടക്കുന്ന സാഹചര്യത്തിൽ നിന്ന് തന്നെ ഹ്യൂമർ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഒരു സീൻ കണ്ടിട്ട് ചിരിക്കുമ്പോൾ അടുത്ത സീനിൽ അതേ കഥാപാത്രം മറ്റൊരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റവും സിനിമയുടെ എന്റർടൈൻമെന്റിന്റെ വാല്യൂ കൂട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം എടുത്തെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. എന്താണെന്നല്ലേ പറയാം, അതിന് മുൻപായി നമ്മുടെ ഒരു യാത്രയിൽ കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേബ് ധീരജ ചാനക്കി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ധീരാജ ചാനകിയാണ് യെസ്. അങ്ങനെ ദേ ആ ഒരു ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ് മിസ്സായിരിക്കൊക്കെ വേണ്ടി. അപ്പൊ നമുക്ക് നോക്കാല്ലേ ആ സമ്മാനത്തിനായിട്ടുള്ള ഒരു ചോദ്യം എന്തായിരുന്നു എന്ന്. പറയുമ്പോ നിറമുണ്ട്, കാണുമ്പോ നിറമില്ല. പറയുമ്പോ നിറമുണ്ട്, പക്ഷെ കാണുമ്പോ നിറമില്ല. എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കിട്ടിയില്ലേ? കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ പറയാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം പിന്നെ നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകിയാണ്. യെസ്, അങ്ങനെ സംസാരിച്ചിരുന്ന സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോൾ ഈ 4 മണിയൊക്കെ റൈറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു ചായ കുടിക്കേണ്ട സമയമായി, ഒരു കുട്ടി ബ്രേക്കൊക്കെ എടുക്കാൻ ചായയും പരിപ്പോടെയും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്തും അമിതമായാൽ അമൃതം വിഷം എന്ന് പറയാറില്ലേ, എണ്ണമഴക്കുള്ള ഈ ഫുഡ് ഐറ്റംസ് നമ്മൾ ഒരുപാട് കഴിക്കുമ്പോൾ അത് നമ്മളുടെ ഹെൽത്തിനെ കൂടി എഫക്റ്റ് ചെയ്യട്ടോ. അതെന്താണ് പറയാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ നമ്മൾ കിട്ടിയാലല്ലേ പഠിക്കുള്ളൂ, പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ആൾക്കാരുടെ അടുത്ത് പറയൂല്ലേ. സോ അതുകൊണ്ടാണ് കഴിക്കരുത് എന്നല്ല, എന്തും ആകാം, പക്ഷേ അതിനും ഒരു ലിമിറ്റ് വേണം എന്നാണ് ഞാൻ പറയാതെ പറയാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഏതായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന ദേ ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയം ആയതുകൊണ്ട് തൽക്കാലം ഞാൻ ദേ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. പക്ഷേ ഇതോടെ ഒന്നും തീരുന്നില്ല, നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ടാറ്റ ബൈ ബൈ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺ ടു ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകി signing off now.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ. 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനിത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാറി നടന്നേവാ. ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: ഏതോ ഒന്ന് മനസ്സിലെ അടടാ എനിക്കിരുതേ. ഉനയേ നിൻ്റെ വിഴികളും അഴകായി കാട്ടുതും.